ഇതൊരു കളി വഴി കഴിഞ്ഞിട്ടില്ല. ചാഴ മാള പാറ്റൻ പീറ്റിനായി ഉച്ചരിക്കാൻ ചെയ്തു മാളയില്ല ഇവരങ്ങൾക്ക്.